0: കേട്ട പാടൽ അട്ടാലി ആസാദ് പാടിയത്.
1: 103 ഇസയോട് എന്നും നിങ്ങൾ.
0: ആകാശവാണി കോയമുത്തൂർ 103 FM-ൽ നാം നീന്തർക്കും ഇന്ന് നിഹൾച്ചി കാലേ തെൻറ്റൽ. നിഹൾച്ചിയിൽ തുടരും പാടൽ അരുണ സായിരാം പാടിയത്.